നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻവേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻവേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമരെ പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വരണേ.